na gukire mutambo wa Ken FM ro boto bare hothe urathikiririe muthenya wa umuthi ndirona dagika ni gutiruka iratiruka muno ndirendo kulirikani hanini ngirikia ni undu wa ndura makoro mahagukiro hanini ni mutambo riu ni wega tengere muno ni wega wikire thimidi muno wi na dagika tainya itigarite uthi thini wa *406# we ukwenda kuinuka na kindu limitito na gatagati ga shiringi ngiri ithano limitito na gatagati ga shiringi ngiri ithano limitito na gatagati ga shiringi ngiri ithano nginya shiringi ngiri mirongo kenda na kenda riu no nyendi uthake ona korwo ni rita rimwe peke yake uthake ona korwo no rita rimwe tu uthake ona korwo no rita rimwe tu na ihenya ungihota maita meri ona matatu ni mega ndakwira ndugukinya maita mana matano utahotanite mbeca ndugukinya maita mana matano utahotanite mbeca urathaka na shiringi 20 tu urathaka na kibao tu urathaka na kibao tu guku gwa *406# guku gwa *406# ni guku gwa *406# ni guku gwa *406# ni guku gwa *406# wathiä thäinä wa *406# wä cagå box yaku no å box number 1 no å cagå box number 2 no å cagå box number 3 no å cagå box number 4 box number 5 nginya box number 6 so far ndä rona tå tigä tie o ndagä ka ithatå tu ndagä ka ciakwa cia gå korwo ngiumagara no ngä ka guo we nawe nä wakorwo wenyua gå kå gwa *406# nä wakorwo wenyua guku gwa *406# nä wakorwo wenyua guku gwa *406# nä wakorwo wenyua guku gwa *4.6 na hash ririkana gå ndå gå kå ririkana kå ndå gå kå rainå kana gatagatä ga ciringi ngiri ithano nginya ciringi ngiri na itena tarä må ndå gå to Helena Helena already ena ciringi ngiri 67 acagå rä te box number 4 twatigia ndagä ta igĩrĩ nä å ngenyuä te okuo nä å ngenyuä te okuo å thi wone å rä a maå ndå ma gå ikara tå kä rä kä rä ria togwo å rathiä thä inä wa *406# nä kå rä ke tå rarä kia må ndå wa ngai nä å ngä tengerete nä å ngä tengerete må ndå nä kå geria ageragia maå ndå må ndå nä kå geria ageragia må ndå nä kå geria ageragia maå ndå nä å ngä thiä te thä inä wa *406# nä å ngä thiä te thä inä wa *406# nä å ngä thiä te thä inä wa *406# togwo å gathiä thä inä wa box iria å kwenda no å thiä thä inä wa box number 1 box number 2 box number 3 box number 4 5 nginya box number 6